ദൻഗരി ജുഹർ തന്ന ക്രാകുതായ തൃതാർങ്കാ ബുങ്ങാബുറ തികദ തന്ന തങ്ങ ക്രാജലായ തബാബല്ലി ബുങ്ങയ ഭക്തി ഞദേന മിയ ക്ലാലച്യ അപ്യൻ ങ്ങ മങ്ങ അവസായ ഓ തജിങ്ക അജിങ്ക ബുങ്ങ ദദ്ദ തബക നാമിയ ബരോ തൗ വിജലായ തലു തിത്തി ബുങ്ങ നങ്ങി